യോ ഉണ്ട് മനെ കേക്കോ ദേവര എന്നോ ബാരി ചക്ക ഖാൻ കൺഫെസ് മാക്കോ മനെ കേക്കോ അതസ് മൈ നൈം കബാവോ കമ്മിങ് അപ്പ് നെക്സ്റ്റ് മനെ കേട്ടോ യാക്കോ സമ്മർ ഓവർ ദ റെയിൻബോ ബൈ ക്ലിഫ് റിച്ചർഡ്.